ഭൂമി മേർ കെത്തെ കെത്തെ തൂ ഉപദേശ കെത്തെ എന്ത ചന്ദ സൂര കെത്തെ കെത്തെ മണ്ഡൽ ദേശ കെത്തെ സിദ്ധ ബുദ്ധ നാഥ കെത്തെ കെത്തെ ദേവി വേശ കെത്തെ ദേവദാനവ മുന കെത്തെ കെത്തെ രത്ന സമുന്ദ കെത്തിയാ ഖാണി കെത്തിയാ ബാണി കെത്തെ പാത നിരേന്ദ കെത്തിയാ സുരതി സേവക കെത്തെ നാനക അന്ത നാ അന്ത ഗ്യാന ഖണ്ഡ മേ ഗ്യാന പ്രചണ്ഡ തിഥൈ നാദ ബിനോദ കോട അനന്ദ സർമഖണ്ഡ കി ബാണി രൂപ തിഥൈ ഘാടത ഘടിയൈ ബഹുത അനൂപ താകിയാ ഗല്ലാം കഥിയാ ന ജാഹേ ജേ കോ കഹൈ പിശൈ പശുതായ തിഥൈ ഘടിയൈ സൂരത മാത മാന ബുദ്ധ തിഥൈ ഘടിയൈ സുരാ സിദ്ധാ കി സുധ കർമ്മഖണ്ഡ കി ബാണി ജോര തിഥൈ ഹോര ന കോയി ഹോര തിഥൈ ജോത മഹാബല സൂര തിന്മൈ രാമ രഹയാ ഭാരപൂര തിഥൈ സീതോ സീതാ മഹിമാ മാഹേ താകേ രൂപ ന കഥനേ ജാഹേ നാ ഉഹേ മരഹ ന ഠാകേ ജാഹേ ജിൻകൈ രാമ വസൈ മന മാഹേ തിഥൈ ഭഗത വസൈ കേ ലോ കരൈ ആനന്ദ സച്ചാ മന സോയേ സച്ച ഖണ്ഡ വസൈ നിരംകാര കര കര വേഖൈ നദര നിഹാല തിഥൈ ഖണ്ഡ മണ്ഡല വാര ഭണ്ഡ ജേ കോ കഥായ താ അന്ത ന അന്ത തിഥൈ ലോ ലോ ആകാര ജീവ ജീവ ഹുക്മ തിവൈ തിവകാര വേഖൈ വിഗസൈ കര വിചാര നാനക കഥനാ കരടാ സാര ജത പഹാരാ ധീരജ സുനിയാര അഹരണ മത് വേദ ഹഥിയാര പൌ ഖലാ അഗന തപതാഉ ഭാണ്ഡാ പാഉ അമൃത തേ തടാല ഘടിയൈ ശബ്ദ സച്ചീ ടകസാല